ಕಾಲೇಜಿರು ಸಮುದಾಯ ಬಾನುಲಿ ರೇಡಿಯೋ ನಿನಾದ 90.4 FM ಲ ಪ್ರತಿ ತಿಂಗಳ್ತು ಸಿರೂತ ತಿಂಗಳ ಸಂಪಿನ ನಾಲ ಮತ್ತು ವಾರತ್ತು ಲಾಸ್ಟ್ ತಿಂಗಳಾಸ ವಿಶೇಷ ಮಾಯೋ ಬ್ಯಾರಿ ಪಾಸಿರೋ ಕಾರ್ಯಕ್ರಮ ಪ್ರಸಾರ ಉಂಡು. നിങ്ങളുടെ പ്രതിഭ, അനുഭവ, കവന, കത്ത്, പാട്ട് പിന്നെ ചൊമ്മ വിചാരങ്ങ ഷെയർ ആക്കുകോ. ഇതൊരു ബാരി നല്ല വേദിക്ക. നിങ്ങൾ ഞങ്ങളുടെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു. ബാരി ബാസര എസില് സംസ്കൃതി നിങ്ങളുടെ ധ്വനിയൊരു കേപ്പാട്ടു തപ്പാണ്ട് കാതു കൊടുക്കൊരു SDM കോളേജിരു സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 FM.

ಕಾಲೇಜಿರು ಸಮುದಾಯ ಬಾನುಲಿ ರೇಡಿಯೋ ನಿನಾದ 90.4 FM ಲ ಪ್ರತಿ ತಿಂಗಳ್ತು ಸಿರೂತ ತಿಂಗಳ ಸಂಪಿನ ನಾಲ ಮತ್ತು ವಾರತ್ತು ಲಾಸ್ಟ್ ತಿಂಗಳಾಸ ವಿಶೇಷ ಮಾಯೋ ಬ್ಯಾರಿ ಪಾಸಿರೋ ಕಾರ್ಯಕ್ರಮ ಪ್ರಸಾರ ಯೋಂಡು നിങ്ങളുടെ പ്രതിഭ അനുഭവ കവന കത്ത് പാട്ട് പിന്നെ ചൊമ്മ വിചാരങ്ങ ഷെയർ ആക്കുകോ ഇതൊരു ബാരി നല്ല വേദിക്ക നിങ്ങ ഞങ്ങളുടെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു ബാരി ബാസര എസില് സംസ്കൃതി നിങ്ങളുടെ ധ്വനിരു കേട്ടു തപ്പാണ്ട് കാതു കൊടുക്കരു എസ് ഡി എം കോളേജിരു സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 FM.

కాలేజీ సముదాయ బానులి రేడియో నినాద 90.4 FM లో ప్రతి తింగల్తో శ్రోత తింగలాసం పిన్న నాలా మత్తవారతో లాస్ట్ తింగలాసం విశేషమాయో బ్యారి బాసిరో కార్యక్రమంగా ప్రసారాయో ఉండు. നിങ്ങളുടെ പ്രതിഭ, അനുഭവ, കവന, കത്ത്, പാട്ട് പിന്നെ ചൊമ്മ വിചാരങ്ങ ഷെയർ ആക്കുകോ. ഇതൊരു ബാരി നല്ല വേദിക്ക. നിങ്ങൾ ഞങ്ങളുടെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു ബാരി ബാസര എസിലെ സംസ്കൃതി നിങ്ങളുടെ ധ്വനിയൊരു കേപ്പാട്ടു തപ്പാണ്ട് കാത് കൊടുക്കൊരു SDM കോളേജിലെ സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 FM.